ഹിംഹമ ജെഹ്ഗം വാ റഷഗ്യ മിസാലും അള്ളാഹ് മിസാലെ ജിസവി കൊമ്മെ ദിമായ കുൻ തനവ സ്വഗം വാ ഗുത്തുക എ റഷ റിസ്കു ആദിത്തെ ദെൻ അള്ളാഹുഗെ നിയമത്തക എ റഷുഗെ മീഹും കാഫിർ വൂവെ ദെൻ എവരെ കൊങ്ങുളുണു കന്തവുഗെ സബവും ബണ്ടഹാ ഹൂണു കമായ് ബിരുവരെ കംഗെ ഫേരാൻ ലവ്വ എ കംഗെ റഹ എവരെ നം അള്ളാഹു ദെക്കുവിയേ.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക് മി പ്രോഗ്രാം ദുരാഗാതു അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാം ഗെ ഫരാത്തു മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൽഗുൻ ഷഹദ മഹ്മൂദ്. ഓഡിയോ വാഹക ക മിഹാ റൗമ മി ഗനസ്തനി ബിമ്മ ഇബ്രാഹിം വഹീദ് കെ ഇഷ്ക് മി വാഹക. മി ഹഫ്താ ഗ മി ഗനസ്തനി മി വാഹക കെ സതാരവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: ഹമകശവറും അല്ലാഹു ഒടികും വണി തഖ്വാ വെരുവി മീഹുന്ന എക്കുക അതി ഇഹ്സാൻ തെരിന്നാവസ് എക്കുക.
1: ദിവേഹ്യം ദിവേഹിന്നായകു നുമതിയ എക്കെ മെഗഹേർട്സ്.
2: അലിനൂർ